അങ്ങനെ ഇദ്രീസ് മൂന്നു. മുങ്കി അൽജന്ന ഇങ്ങനെ മുങ്കി അസമാനു ഞാൻ ഫുഫല നെക്കക് മലാക്കയ ഡിഫ ജാമു ഗുറമ മൊഴി വറഫാനാകും കനാലിയ ലേഗ് ലേഗ് നക് മു അന്തക് മലാക്കയ ഡെങ്കമാം ഡുക്കു അജന നെക്ക് ഫ നെക്ക് ഫ മുങ്ങു നെഹ്ല ഞുജുഗി ഫ ഡെം ci yeneeni barab wante nak seen siège social moodi asamaanu ñenteel foofu la nekk moom idrissa moom ak malaaka ya ko yàlla booleel léeg-léeg nag mu ànd ak malaaka yi dugg àjjana génnaat loolu dafa bokk ci tabarkallah ay mayam moo tax ñu ne yonent yi yàlla yónni yonent yi yàlla yónni nee na ñeent ñu ngi ciy dund ba léegi faatooguñu ñeent ngi ciy dund faatooguñu ñaar ñi ñu ngi dund ci kaw suuf yeneen ñaar ñi ña ca des ñoom ñu ngay dund ci kaw ñaar ñi dund ci kaw suuf moo di xadir ma ànd nag yonent yàlla Moussa ci tukki ba te ñu romb woon gaal ga mu yàqu ko duggoon ci dëkk ba rey xale ba demoon itam ci dëkk ba jubbanti miir ba xadir moomu góoru yàlla googu neneen ba léegi mu ngi dund ak ku ñuy wax Ilyas moom itam ab yonent la woon neneen moom itam ba léegi mu ngi dund waaye ñoom ñaar ñooñu ñu ngi dund fii ci kaw suuf deewaguñu ba léegi yeneen ñaari yonent yi nga xam ne ñu ngi dund waaye nekkuñu fii ci kaw suuf moo di yonent yàlla Idrissa mii ak yonent yàlla Issa mu di Jésus kon mbokk yi yonent yàlla Idrissa mu mbokk li nu mën a jëli ci histoire am moo di ne borom xam-xam la woon ku bëggoon gëstulo li ñu ci mën a jëlee itam moo di ne jaamukatu yàlla la boo xam ne malaaka yi dem nañ bu yéemu ci moom te kat koo xam ne dañ la bind rek pour ngay jaamu yàlla nga xam ne sa bëgg-bëgg sa lépp pour jaamu yàlla rek la soo demee ba yéemu ci koo xam ne lañu mooñ ci moom moo di ne mën na yéwén pour jaamu yàlla mën naa yéwén itam pour mooy yàlla ndax malaaka mu neex ko mu bañ ko mënta mooy yàlla waaye nit moom topp yàlla daf koy jéem ndax sheytaane daf ko jege kon nag malaaka yooyu bu ñu demee ba yéemu ci Idrissa ndax jaamoom yu am doole ak itam farlu bu mu farlu ci jaamu boroomam kon Idrissa képp kuy nit ku baax modèle ci yow pour nga roy ko ci ni moo amee woon perspective ci jaamu boroomam wante nag la ci ëpp solo ñu mën koo jëli ci tabarkalla njàngale mi ñu doon jàngale dundam moo di ne dafa xam ba noppi soog a farlu ci jaamu yàlla kon nag yow jaam bi ñul farlu ci jaamu yàlla te xam-xam jiitu ko xam-xam su jiitoo bu ci jaamu tegoo dafay dal di am doole dafay dal di am njariñ kon xamal ba noppi soog a jaamu comme ni ko Idrissa defee kon tabarakallah mbokk yi kooku moo di yonent yàlla Idriss yàll na ngërëmal yàlla nekk ci moom ñu ñuy junju ne waxtu yi jeex na kon xanaa rek ñu nuyu mbokk yi nga xam ne